അദ്ദേഹം പൊതുസാധക പത്ര സാമാന്യ പില വിഭാഗീ സിംഗള വിഷയസന്ധ സമ്മാന സമാർത്ഥയാക്കുന്നുള്ളത് ഹിറ്റപ്പു ജനാധിപതി മഹിന്ദ രാജപക്ഷ മഹത്താകിയ പുത് യോഷിത് രാജപക്ഷ നിസി അധ്യാപന സുദുസുഖം നൊമത്തിവ് നാവിക് അഹമ്മദാവട്ടെ ബദവാഗനീം സന്ധ ഇതക് പവതി അധ്യാപന സുദുസുഖം വിനസ്കർമീൻ പുവത്പത്വനീം തുനക് പലക്കര എത്തി ബവ് അല്ലസ് കൊമിസമ കൊളംബ പ്രധാന മജിസ്ട്രാറ്റ് അസംഗേസ് ബോധുരകം മഹതാമുവേ കർമ്മദക്കുമീൻ ഈയേ സദാഹൻ കല്ലതീനോ പുത്തദ്ദന്നീൻ ദെക്കാക് പലകർമീൻ ബദവാഗത് സഹകരുട്ട് സിംഗള വിഷയ സന്ദഹത്തെ ഇസ്സാമാർത്ഥയ പമനക് ബവത് അനാവരണ വീമിൻ അണുത്തുരുവ തെവാനി പുവത്പത്വന്നീമ പലക്കര എത്തി ബവ് കൊമിസമ സദാഹൻ കന്നോ ഹിറ്റപ്പു ജനാധിപതി മഹിന്ദ രാജപക്ഷ മഹതാകെ പുത് യോഷിത് രാജപക്ഷ നിധി സുദുസുഖം മെത്തിവ് നാവിക് അമുദാവട്ട ബന്ധവാകമീൻ നിയമിത പട്ടിപാർട്ടിയൻ പരിഭായിരവ് വിധിസ് പൂർവ്വക്കട യമുക്കർ ദൂഷണേനാം വരതക്കലേയായി അത്തരം കൂടകിന് അധികരണേറ്റ് ഇതിരിപ്പത്കല് ഹിറ്റപ്പു നാവിക് അമുദാപതി അഡ്മിറാൽ ഓഫ് ദ ഫ്ലീറ്റ് വസന്ത കരണ്ണാകുട മഹത്ത അധികരണേറ്റ് ഇതിരിപ്പത്കരമീൻ അല്ലസ് കൊമിസമ മേവിദിയേറ്റ് സദാഹൻ കല്ലത്തീനം.

അത്തരംകൂട്ട് പത്വ് റനൂം ബഹറി സിറ്റി പാതാലക്കള്ളി സാമാജിക് നദുൻ ചിന്തക് വിക്രം രത്നേവത് ഹറക്കട സഹന സലസീമ വെനുവിൻ റുപ്യ കോടി പണാക്ക് അല്ലസക്കില്ല എ കോട്ടി വിസറ്റ് അടുക്കര റുപ്യ കോട്ടി ദുലഹക് നദുൻ ചിന്തകെ ബിരുദകിൻ ലബാകത്തെയക്കിയെന്ന് നീതിജ്ഞ റക്കിത രാജപക്ഷത്തിനു സഹകരുവാൻ തീരുമാനാകിൻ അപ്പയിലിയും ദേവനവട്ടാത് പ്രതിക്ഷേപക്കലഭാവ് കൊളംബ പ്രധാന മഹേശ്വാത് അസംഗസ് ബോധർഗം മഹത സെക്കകറുവാൻ ലബണ് ദാഹത്തിന് അതാക്കായാലി രക്ഷിത ബന്ധനാകാരകത കിരീമട്ടാത് ഇയെ നിയോഗ കല്ല തീയണം. വെലാവ് ഉദാസന ഹയായി വിനാടി ദഹാട്ടായി ഒബ് ലക്കണത്തേക്ക്.

ലോക പ്രവൃത്തി പിൽബന്ധവ് അവധാനയും കരുതി അത് ലങ്കാദ്വീപ് വാർത്താക്കുന്നു. ഇറാൻ ഉത്തരീതര നായക് ഖമേനിഗെ അവമഗുള് അത് അമേരിക്കാവെ ഇഷാലെ അമേരിക്കാവത്തെ ഇഷാലെ തെക്വല ഇറാനെ പഹർദുന്ന വസ്താവിധി ജീവിതാക്ഷര പത്തുന്നു. ഇറാൻ ഉത്തരീതര നായക അയത്തുള്ള അലി ഖമേനിഗെ അവമംഗലെ കട്ടയത്തു അത് ആരംഭവനോ അവമംഗലിയായിട്ട് മില്ലിയന കണ്ണ സഹഭാഗിവന് അതിഭവത്തമായി സദാനകരൻ റട്ടോ തീയക രാജ്യനായകൻ സഹ രാജ്യ നിയോജിതയൻ ഏ അത്ര സിറ്റ് അതിഭവത്തമായി ഇറാന് രാജ്യ സദാൻ കലത്തിയൻ. യുക്രൈന്റെ പ്രാരംഭിയെ റുസ്യാവെ ഇന്ധന അർബുദയാ യുക്രൈനെ വിസിൻ ഇലക്കനുള്ളവന് മിസൈല സഹ ഡ്രോൺ പ്രാരംഭിയെ റുസ്യാവെ മൊസ്കൗ നിവർസിറ്റ് കളുമൂത്ത് ദാക്വാവു ബലശക്തി പദ്ധതിയുടെ സഹ തെൽപിരിപ്പാതു മധ്യസ്ഥാനവട്ട് ദടി ബലപ്പാം എല്ലവി അതിബവിൻ റുസ്യാവ് ഇന്ധന അർബുദയക്കട്ട് മൂന്നത് മീൻസിറ്റ ബവ് റുസ്യൻ ജനാധിപതി വ്ലാദിമിയർ പുടിൻ സദാൻ കന്നു. ഇസ്രായേൽ അമേരിക്കൻ സ്ഥാനാപതി കാര്യാലയ ജെറുസലമേ അമേരിക്കാവ് ഇസ്രായേലെ മിതുദമ്മ തവത്ത് ശക്തിമത് കർമീൻ ജെറുസലമേ അമേരിക്കൻ സ്ഥാനാപതി കാര്യാലയ കൊണ്ടിരിമേ നവ ഗിസുമുട്ട് ട്രംപ് പരിപാലനയെ അസന്തപുവ അമേരിക്കൻ ഇസ്രായേലയ തത്തരി മിതദമിയെ നുഹക്കി ശക്തിമത് ബന്ധീമ് മെയ് നിരൂപണയുടെ ഭാഗമായി അമേരിക്കൻ ജനാധിപതി ഡൊണാൾഡ് ട്രംപ് സദാൻ കള്ളത്തിയെ വിലാവ് ഉദ്ദേശന ഹയായി വിനാടി പണസ് പഹായി. ക്രീഡാവട്ട് അവധാനയെ യുമുക്കരാതി ദങ് ലോക കഥാപാഠലാക്കുന്നു. ദങ് ലോക പാപ്പന്തു തരംഗാവലി പിൽബന്ധവ് റൊണാൾഡോ സീനിയർ രക്കകണിതി ലൂക്ക മോഡ്രിക് പാപ്പന്തു പിറ്റിയൻ സമുഗാനി പ്രതുഗാലി നായക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലോകകുസ്തനായിട്ട് അതതബീമേ സീനിയെ തവതുരുടെ രക്കകണിമീൻ ക്രൊയേഷ്യ ആവട്ടെ രീവ് പേത്തി ലോകകുസ്തലാണ് തരംഗേതി ദക്കടക്ക് ജയക്കറ പ്രതുഗാലി കെന്നവാകനകിയ പ്രതുഗാലിയെ ദാസദിനാകി വട്ടയുടെ സുദുസുകൾ ലഭാഗത്ത് നമുത് കനഡാവി ടൊറന്റോ നൂറതി പെരേദ പേവത്തി പ്രതുഗാൽ ക്രൊയേഷ്യ തരംഗയെ അവസാനുണി വിവാദാത്മക്ക് ലെസിൻ തരംഗയെ ആരംഭൂരെ യമ്മേക്കിൻ പ്രതുഗാലി പരാജയവും ക്രിസ്ത്യാനോ റൊണാൾഡോ അന്തർജാതിക പാപ്പന്തു ക്രീഡാവിൻ സമുഖ നിയമിട്ട് സൂദാലുമിൻ സിറ്റമാവ് എവിധമായ ആറാഞ്ചി പെതിരകി ഏത് സിധുവിനെ വെനദ്യാ ധനുവൻ സീമാവെ ശ്രീ റൊണാൾഡോ ഇക്കട്ടെ ഇക്കാക്ക് ലെസിൻ തരംഗയെ സമകരമിൻ തമ സീനെ രക്കകത്ത വീഡിയോ സഹായിക്ക് തീരകവരെയാകി വിവാദാത്മക്ക് തീന്തു അക്കേതുവൻ ക്രൊയേഷ്യാവെ നായക് ലൂക്ക മോഡ്രിക് പാപ്പന്തു പിറ്റിയൻ സമുഖത്ത പാപ്പതി എവിധീമേ തരങ്ക് അത് ഹേട്ട് ക്രീഡിക്കാവൻഗെ കപിപെന്നിന് അടുവാക് എവിധിരതമായി പലസന് ജാതിക മഹാ ക്രീഡാവുള്ള പിൻബന്ധു ലങ്കാദ്വീപ് വാർത്താക്കളത്തിയൻ. അത് ലങ്കാദ്വീപി പങ്കജ് റൂന്തിക്ക് സർദം കാർട്ടൂണ് കൊഹമുദ് തന്നെ അമ്മത്തോരുങ്ക കഥാവ് ഗുവിയന്റെ ഇതിനായി കിമുല കണ്ട യുവസന്ന പുളുവാണ് കൊയില കട്ടു എന്നെ യുവസന്ന ബാക്കിയല പങ്കജ് റൂന്തിക്ക് സർദം കാർട്ടൂണ് സമകിൻ സത്യാഗ് പത്രവള് വിസ്തൃണിമാക്കുന്ന മമ്മ നളിൻ വിരാജ് വാസനാവന്ത് സുന്ദര സത്യാന്ത്യാഗ് പ്രാർത്ഥനാക്കുന്ന വാസനാവന്ത് സിനഹവിൻ പിരുണു ദിവസം.

ഉദയ ഹത്തായ വിനാടി തിസ്തുനായി സത്യകല അഖണ്ഡ ഹഗനിന്നെ ആളുകൊണ്ട് മതക്കരാനോണി ഈ ദിവസം ദിനുമെതുപ്പു ജാതികൾ ഉത്രൈ മണ്ഡലയിൽ ഉത്രൈ വെള്ള പ്രതിഫലടിക്കുക നമുക്ക് ദയാകി വാസനാവ് അത് ഉദയ മത്തുവന്നെ പുളുവാൻ ഈ കത്ത ടിക്കറ്റ് പത്തലട മങ്കേനങ് ഈ ജൂലി മാസ തൊങ്ങുവിനെ സിക്കുറാത്ത ദിനുമെതുപ്പു ശുഭ ദിവസക്കുള്ള ഉത്രൈ വാസനാവന്താങ്ക ലഗ്നേ ഉഷ്ചിക വാസനാവന്താങ്ക ഇക്കൊലഹ വിസിഹത്തര പണസ് നവയ ഉഷ്ചിക ലഗ്നേ ഇക്കൊലഹ വിസിഹത്തര പണസ് നമയ തമായി വാസനാവന്ത് അങ്ക വിശേഷ അങ്കേ പഹ തുണ അട്ട പഹ ഉഷ്ടിക ഇക്കൊലഹ വിശേഷത്തര പണസ്നമേ പഹ തുണ അട്ട പഹ വിശേഷാങ്കേ എൻ എൽ ബി ജയലോത്തരായി ഐ ഇംഗ്ലീഷ് അക്ഷര വാസനവന്താങ്ക ഹയ ബിന്ദുവ ഹയ ഹയ ഐ ഹയ ബിന്ദുവ ഹയ ഹയ ജയലോത്തരായി അത് സമ്പത്തിലോത്തരായി അങ്ക റട്ടാവ് ഹത്തര ദേക്ക് അട്ട ഹത്തര ദേക്ക് ഇക്ക് അട്ട ഹത്തര ദേക്ക് ഡി ഹത്തര ദേക്ക് അട്ട ഹത്തര ദേക്ക് ഇക്ക് അട്ട ഹത്തര ദേക്ക് ഡി അതാണ് ഉഷ്ടിക ലഗ്നേ വാസനവന്താങ്ക ഇക്കൊലഹ വിസി ദേക്ക് തിസ്തുന സഹ പണസ്തുന ഉഷ്ടിക ലഗ്നേ ഹദഹന്ലുത്രൈ ഇക്കൊലഹ വിസിദേക്ക് തിസ്തുന സഹ പണസ്തുന ധന നിദാനേ ഐ ഇംഗ്ലീഷ് അക്ഷരേ വാസനവന്താങ്ക വിസിഹായ തിസ്ഹത ഹതലിസ്തുന സഹ പണസ് അട്ട് ഐ വിസിഹായ തിസ്ഹത ഹതലിസ്തുന സഹ പണസ് അട്ട് മെഗാപാവൽ ഉത്രൈ എൻ ഇംഗ്ലീഷ് അക്ഷരേ പ്രസാദാങ്ക അങ്ക ഹായ വാസനവന്താങ്ക പണസ്ഹത പണസ് അട്ട് ഹെത്തേവ സഹ ഹെത്താട്ട് എൻ ഇംഗ്ലീഷ് അക്ഷരേ പ്രസാദാങ്കിയാങ്ക ഹയ വാസനവാന്താങ്ക പണസ്ഹത്ത് പണസ്സട്ട് ഹെത്തേവ സഹ ഹെത്ത അട്ട് ഗോവിശത്തിൽ ഉത്തരയി എ ഇംഗ്ലീഷ് അക്ഷരേ വാസനവാന്താങ്ക ദാഹത്തർ തിസ് ദേക്ക് തിസ് അട്ട് സഹ ഹെത്ത പഹ എ ദാഹത്തർ തിസ് ദേക്ക് തിസ് അട്ട് ഹെത്ത പഹ മഹജന സമ്പത് ഡി ഇംഗ്ലീഷ് അക്ഷരേ വാസനവാന്താങ്ക പിലിവലിൻ ബിന്ദുവ ഇക്ക ഇക്ക അട്ട് ഹത്തർ ദേക്ക് ഡി ബിന്ദുവ ഇക്ക ഇക്ക അട്ട് ഹത്തർ ദേക്ക് വ്യക്തമായി ജാതക ലൊത്രൈ മണ്ഡലി ഏ ദിനും മെതപ്പു ലൊത്രൈ വല ജയഗ്രഹി പ്രതിഫല നീ അതത് സുപിരിത്തയാകി ഗണനാവക് തീയനോ ഹറി എനിസ ഒയാട്ട വാസനാവ് ഒയാകിന് എനവനങ് ആ ഐ തിങ്ക് മീറ്റ വടാ ദയാക് തീയനോ അത് ജാതിക ഉത്തരായി മണ്ഡലി ടിക്കറ്റ് പത്ത് വടി വഴി മിലതീകൻ ദെങ്ങഹറുണു നീ ദെങ് അഹകിനെ ഇന്ന് ദെങ് അഹകിനെ ഇന്ന് പടങ്കത്തായി ഇന്നവണം വേടമേ മങ് എഹുവനീ പ്രശ്ന ബിന്ദുവായ ഹത്തായി ബിന്ദുവായി തുണായി അണുത്തുനായി പഹായി അണുത്തുനായി ഹത്തട്ട് ഒയാ മെസ്സേജ് കത്തിയാനോണി നമ ഗമ ഇത് വസ്തുവാകി പിള്ളിത്തുറ എന്ന ഉത്തരേ സഹൻ കല്ല മങ് എഹുവേ ലോകെ കുടാമ രാജ്യ ലെസ് സെലക്കെന്നേ കുമത്ത് കീല ഹരി വാട്സാപ്പ് എക്കടെ വന്നോണേ അപ്പേ ലോകെ കുടാമ രാജ്യ ലെസ് സെലക്കിൻ രാജ്യം നമ കുമത്ത് കീല മങ്ങാനെ ഹരി ലേസി പ്രശ്നയാക് ബഹുദിനെ കൂടെ ഉത്തര തന്നെ പുളുവാങ് വെന്ന് അപ്പൊ ഈ പ്രശ്ന എഹുവേ ഇതുകൂട്ട് നിവർദ്ധി പിലിതുറ മുളിമ ലബാദിനെ കൗതു കീല തപ്പി കീലം ഏത്ര തവട്ടിക്കിങ്ങേ പിലിതുറ ലബാദുണ്ടായെങ്കിൽ ഇസ്ലാത്മ ലബിന് നേത് നാം ലിസ്റ്റ് കത്ത് മങ്കീനും എന്താണോ ആകുള്ളൂ ഇക്കടമേ അഭിത്തേക്ക് ഇന്നോ സത്യകല അഖണ്ഡത്തേക്ക് നിക്കട്ടെ ഇന്ന് എഹനാ ഇക്മണ്ടും പേലിത്തുറ സടഹൻ കറല ബിന്ദുവായി ഹത്തായി ബിന്ദുവായി തുണായി അണു തുണായി പഹായി അണു തുണായി ഹത്തട് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാത്തിയാണ്.

കാലെ മേവി ദി ഗവിലയാനോ ആനന്ദ സമർക്കോൻവാൻ ജാതിഗീയ രചനാകരണോ സുൽസാന്തയൻ ദേശീയ സംഗീത നേത്തങ്ങ അപ്പിട്ട് ആവേനിക സംഗീത കോയമീൻ പർവേഷണവല നിരുത്തവിനോ ഒരു അത്തരത്തുറ സുനിലുൻഗേ സംഗീത ആശ്രമി ഇഗുനുമലബന് അമരദേവയൻ ഇന്ത്യ അവരെ ഗില്ല ഈ പർവേഷണ സമത്വല സംഗീത വിശാരദ വരേക് വിധിയുടെ ശ്രീലങ്ക അവരുടെ പെമിനിനോ ഓ തമങ് ആപ്പു സംഗീത ഗമന എക് തനക്ക് പ്രകാശാക്കരണോ എത്ര ദിവസീനോ മവ മൊറട്ടു മറ്റ പുളുവാങ് മേ മഹമൂദിത് പീനാൻ മറ്റ പുളുവാങ് കലുഗങ്ക എഹാപെത്ര മെഹാപെത്ര പീനാൻ എനിസാ മറ്റ മേ കറതിയ വലല്ലായി മെഴുതിയ വലല്ലായി കിയന് ദിക്കമ് ഒന്നിൻ തരണേ കരണ് പുളുവാങ് കീല മേ കൊയ്യക ഉണ തമൻറ്റ പുളുവാങ്കമ തിവിനോ മെഹമേക്കും സ്പർശ കരണ്ട് പുളുവാങ് കിയന കാരണം മേകട ഹുന്നമുദാഹരണേ തമായി അമരദേവനം മൂതെ അപ്പി മേ കഥാകർപ്പ് ചരിത്രത്തുനമ് ആനന്ദ് സമർക്കോണുവാൻ ഗീതരചനാകരണോ സംഗീതയോധനോ ഗായനാകരണോ സുനിൽ സാന്തയാൻ ഗീതരചനാകരണോ സംഗീതയോധനോ ഗായനാകരണോ മേ ഈലങ്ങ പരമ്പരാവാപ്പി കഥാകൾ ഉദ്ദേഹം അമരദേവയൻ യവസ്ഥ കീപേഗതിമ തമമ്മ ഗീതരചനാകരകന് തനു നിർമ്മാണേക്കല്ല ഗായനാകരണം എതെനിതി ഭൂമ പ്രകട ഗീതയാക്തമായി മേ പീരമുക്കോ കലുകങ്ങേ കിരിബെബലിന് ഹന്തപാനേകീന ഗീത ദാങ് അമരദേവയൻ മേ ഗീതയെ രചനാകരണകൊട്ട് ഓഹു ആഭാഷകരകാനോ അര സമർക്കോണ് സംഗീത സുനിൽ ശാന്ത സംഗീതയെ വിതരാക്മേ വാഗ്യകരുവാൻ വിധിയട്ട് ആനന്ദ് സമർക്കോണുവാൻ സാ സുനിൽ ശാന്തയാൻ കൊഹമത് മേ സാഹിത്യ ഗവേഷണീകളേക്കിന് കാരണം ദാങ് ഒന്നും ഉദാഹരണ ദാങ് അമരദേവയൻ രചനാകരപ്പു പീനുമുക്കോ കലുഗങ്ങേ കിരിബെബലിന് ഹന്തപാനേകീന് തനതി കിരിബെബലിന് ഹന്തപാനി മേ വചനടിക്ക് ഒബ ആപാസർഗീല വലണ്ട് കൊത്തനി ഹമ്പിന് കീല ഇതകൊട്ട് ദാങ് മേ ഗീത മെദ്ദ കഥാകരണോ സുദട്ട സുദേ സുദു കെക്കട്ടിയ ഗാല ദിയ മത്തു പിറ്റ ലേല ദെന്നി ഒരു കെക്കട്ടിയ ഗാല് ആനന്ദ് സമർക്കോൺഗേ കാലീന്തലം എന്ന വചനടിക്ക ആനന്ദ് സമർക്കോണുത്ത് പരിസരെ ദക്കിനോ കെക്കട്ടിയ ദക്കിനതേ ഏകന് ഒരു രചനാകരണോ സുൽസാന്തെ ഗീത അതുലത് കെക്കട്ടിയ തീനോ കൊയ്തരന്ത് കിയനോ നാം അമരദേവയൻ മേ ഗീതയുടെ ആഭാഷകരകന്ന കൊട്ട് ഈലങ്ങ പദപിലെഴുതി അപ്പൊ ഒന്നിട്ട് ആഹ്ല പറഞ്ഞ് ദാങ് ഓളു നിലുമ്മാൽ ദൂത്തപുറാകെ ഓളു നിലാല മാലഗുതാല പലനിമു അഭിമാലാ കീല കീനോന് ഇതകൊട്ട് ഈ ഗീതയും തവ തനക്ക് തീയനവാ വട്ടപ്പിലി കണ്ടിട്ട് യമുക്കീലേ ഇതകൊട്ട് ഈ കഥാവും നെമീത് അമർദേവ എന്നാ അപ്പൊ അളുത്താറക്കിങ്ങിതിരി പത്രൻ തുടങ്ങി തമ്മിൽ ആഭാഷയ കീലപ്പി അന്നാകാൻ.

0: Green Life Plantation Private Limited. I'm going to live a new green life.
1: Raj Bangkok Surakshita Bhavaya. ഇഹലമ റെക്കവറിനെ സമഗ്രം സ്ഥാപന തൻപത്തു സന്ധ ഇഹലമ പൊലിയ RDB ബാങ്കുവിൻ
2: ഒബ വാഹനീ ഗമൻ കരന സാമ വെറ്റമ ആസന പട്ടി കലന്ദ ഗന്ന ആസന പട്ടി ഒബേ ജീവിതേ ബേരാ ഗനീമ സന്ധ പമനക്മ നോവേ ഏവ ഒബ വീരയൻ ബവട പത് കരൈ
3: ടേക്യ സുരക്കേമ മകതട
4: ശുഘാതക ജനതാ വിശ്വാസേ സഹ പ്രസാദി ദിനാഗത് ക്രിമിരാജ് ആയുർവേദ ഔഷധ ISO SLS 9001:2008 സാധിക സഹ GMP പ്രമിതിയ സാധിക കല ക്രിമിരാജ് നിഷ്പാദന കുറുലാസുവയ വാൽവിപനിയ ഹന്ദിതൈലെ മുഖസോധനയ ക്രിമിരാജ് കരാൾ ഗുളി അതുലു ഔഷധ വർഗ 300 വടാ ദൻ കാഗിൽ സ്ലാഫ് അതുലു ദിവൈനു പുറാ സേലും ദേശീയ ഔഷധ വെലിന്ദ സൽ സഹ ഒബട ലാംഗമ വെലിന്ദ സലിൻ
5: സക്കുറ ജാതിയ വിശ്വാസത്തെ ലൊതരൈലൊവേ കിരുള മഹജന സമ്പത് ദൻ സതിയത്തിന ഹതേമ മഹജന സമ്പത് റടടമ സമ്പത്
6: ഒളുവട്ട പ്രേക്ഷകക് നത്തുവ ഒയാഗെ നിവസേ ഹോ കർമാന്ത ശാലാവേ വോട്ട ഫ്ലോ എക്കട ഹൊന്നുമ പ്രേക്ഷകക് ദെന്ന പുലുവൻ എക്കമ വതുര മോട്ടറയ ഡീപ് ടെക് പ്രഷർ പമ്പ്സ് അമതന്ന 077777 374
7: ഗുണാത്മക സഹ നിഷ്പാദനയക് സദഹ നവീന താക്ഷണയൻ ബലകെൻവുനു ഡോമാ കലുവട്ട ഇവത് കിരീമ യന്ത്രയക് ഒബത് അദമേനോം കരണ്ട സമൂഹ മധ്യപരിമാണ സഹ നിഷ്പാദകീൻ സദഹ സ്വയംക്രിയ വീകടിയമ യന്ത്രയക് ഹന്ദുൻവാദീമേ പുരോഗാമിയാവന മാക്സ്പെൻ സമൂഹ വ്യാപാരേട അനുബന്ധിത മാക്സ്പെൻ ഹോൾഡിംഗ്സ് പുത്കലിക സമാഗമ വെത്തിൻ അതിമ അവതാന്ന 011176779579
8: ലൊതറയിയെ പെരളിക്കരണ് NLB മെഗാ പവർ തെവന്ത മെഗാ സുപ്രി ടാഗ്ഗത് അമതരവ് റുപ്യാൽ കോട്ടിയക പവർ സുപ്രി ടാഗ് സഹ ഗ്രാൻഡ് സുപ്രി ടാഗ്ഗത് സുപ്രി മോട്ടറോത്തയ ദിനന ലോകുമ സുപ്രി ടാഗിതന എക്കമ ലൊതറയിയ NLB മെഗാ പവർ ഒബ അതമ മിലതീ കന്ന
1: രാജ് ബാങ്കോക്ക് സുരക്ഷിത ഭാവയ ഇഹലമ റെക്കവറിനെ സമഗ്രം സ്ഥാപന തൻപത്തു സന്ധ ഇഹലമ പൊലിയ RDB ബാങ്കുവിൻ രാജ് ബാങ്കോക്ക് സുരക്ഷിത ഭാവയ ഇഹലമ റെക്കവറിനെ സമഗ്രം സ്ഥാപന തൻപത്തു സന്ധ ഇഹലമ പൊലിയ RDB ബാങ്കുവിൻ
9: ശ്രീലങ്കയ അപ്പീമ റട്ടേ ഹൊന്നമ തേതല്ലക രസയ ഗുണയ ദൻ ഒബടാത്
10: സിഹിൻ ഹെഡതി നിരോഗിമത് ലസ്സന സിരുറക്കട്ട് വിജയ ഗ്രീൻ ടീ
9: പ്രബോധമത് ജീവിതേക്കട്ട് വിജയ ബ്ലാക്ക് ടീ
10: ഒബകേ ജീവിത കാലയത്തേക്കു കരന വിജയ ഗ്രീൻ ടീ ബാഗ് സാ ബ്ലാക്ക് ടീ ബാഗ്
9: നവീനസ്വന രസവത്മ രസയ
10: വിജയ ഗ്രീൻ ടീ സഹ ബ്ലാക്ക് ടീ
9: വിജയ പ്രൊഡക്ട്സ് അപ്പേ രസയ റട്ടേ സെമട
11: അടസ്യവ സക്കുറാ ജാതിയക് വിശ്വാസത്തെ ലൊതരൈ ലൊവേ കിരുള മഹജന സമ്പത് ദൻ സതിയത്തിന ഹതേമ മഹജന സമ്പത് റടടമ സമ്പത്
12: കൃഷി ക്ഷേത്രത്തെ നവപണക് ലഭാതെമിൻ കസാകല പ്ലാന്റേഷൻ മകിൻ ആരംഭ എത്തി പ്രധാന വ്യാപൃതി അതര ഒബട സമീപ കസാകല ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് ജാലിയ ഇത അടുമിലകന നേടത്തെ ഒബെ പസുമ്പിയത സഹനയക്ത മസകട രൂപ്യൽ 25,000 ദക്വ മിലതികിനീം സന്ധാ നയ സഹനയക്ത ഹന്ദുനാദുൻ ഇക്കമ സൂപ്പർ മാർക്കറ്റ് ജാലിയായി